0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി എൻ രാജരത്നം പിള്ള അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. ആദ്യം കല്യാണി രാഗത്തിൽ ശിവഗുരുപരനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം, ആദ്യ താളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Nagaswaram recital by TN Rajaratnam Pillai. He begins his Nagaswaram recital with Shiva Guru Parane in the rag Kalyani, set to Adi Thaal.

0: കല്യാണി രാഗത്തിൽ ശിവഗുരു പരനെ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസണിംഗ് ടു ശിവഗുരു പരനെ ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി കാംബോജി രാഗാലാപന കേൾക്കാം.
1: ലിസൺ ടു ആലാപന ഓഫ് രാഗ് കാംബോജി.

0: ഇതുവരെ കേട്ടത് കാംബോജി രാഗാലാപന.
1: യു വിൽ ലിസണിംഗ് ടു ആലാപന ഓഫ് റാഗ് കാംബോജി.
0: ഇനി ചാരുകേശി രാഗാലാപന കേൾക്കാം.
1: നൗ ലിസൺ ടു ആലാപന ഓഫ് റാഗ് ചാരുകേശി.

0: ഇതുവരെ കേട്ടത് ചാരുകേശി രാഗാലാപന.
1: യു ആർ ലിസ്ണിംഗ് ടു ആലാപന ഓഫ് രാഗ് ചാരുകേശി.
0: ഇനി ഖരഹരപ്രിയ രാഗാലാപന കേൾക്കാം.
1: നെക്സ്റ്റ് ഇസ് ആലാപന ഓഫ് രാഗ് ഖരഹരപ്രിയ.

0: ഇതുവരെ കേട്ടത് ഖരഹരപ്രിയ രാഗാലാപന.
1: യു ആർ ലിസ്ണിംഗ് ടു ആലാപന ഓഫ് രാഗ് ഖരഹരപ്രിയ.
0: ഇനി ശുഭ പന്തുവരാളി രാഗാലാപന, തുടർന്ന് രാഗം താനം പല്ലവി കേൾക്കാം ആദ്യ താളം.
1: ലിസൺ ടു ആലാപന ഇൻ ദ രാഗ് ശുഭ പന്തുവരാളി ഫോളോഡ് ബൈ രാഗം താനം പല്ലവി സെറ്റ് ടു ആദിതാൾ.

0: ഇതുവരെ കേട്ടത് ശുഭ പന്തുവരാളി രാഗാലാപനയും ആദ്യ താളത്തിൽ രാഗം താനം പല്ലവിയും.
1: യു ആർ ലിസ്ണിംഗ് ടു ആലാപന ഇൻ ദ രാഗ്, ശുഭ പന്തുവരാളി ഫോളോഡ് ബൈ രാഗം താനം പല്ലവി, സെറ്റ് ടു ആദ്യ താൾ.
0: രാഗം 24/7 DTH, ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് TN രാജരത്നം പിള്ള അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. ഇനി മാൽകൗൺസ് രാഗാലാപന കേൾക്കാം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagasram recital by TN Rajaratnam Pillai. Listen to Alapana of Rag Malkounds.

0: ഇതുവരെ കേട്ടത് മാൽകൗൺസ് രാഗാലാപന.
1: യു വിൽ ലിസ്ണിംഗ് ടു ആലാപന ഓഫ് രാഗ് മാൽകൗൺസ്.
0: ഇനി ബിഹാഗ് രാഗാലാപന കേൾക്കാം.
1: നെക്സ്റ്റ് ഇസ് ആലാപന ഓഫ് രാഗ് ബിഹാഗ്.

0: ഇതുവരെ കേട്ടത് ബിഹാഗ് രാഗാലാപന.
1: യു വിൽ ലിസ്ണിംഗ് ടു ആലാപന ഓഫ് രാഗ് ബിഹാഗ്.
0: ഇനി നന്നു വിടച്ചി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം രീതിഗൗള, മിശ്രചാപ്പത്താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: Now listen to Nannu Vidichi in the rag Reedigaula set to Mishra Chappathaal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നന്നുവിടച്ചി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം രീതിഗൗള, മിശ്രചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു നന്നുവിടച്ചി ഇൻ ദ രാഗ് രീതിഗൗള സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി മംഗളം.
1: ടി എൻ രാജരത്നം പിള്ളേ കൺക്ലൂഡ്സ് ഹിസ് നാഗസ്വരം റെസൈറ്റൽ വിത്ത് മംഗളം.

0: ഇതുവരെ കേട്ടത് മംഗളം.
1: യു ആർ ലിസ്ണിംഗ് ടു മംഗളം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി എൻ രാജരത്നം പിള്ള അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Nagasam Recital by T.N. Rajaratnam Pillai. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഭക്തിഗാനം കേൾക്കാം. പാടിയത് വാണി ജയറാം. ആദ്യം ആദിശങ്കരാചാര്യർ രചിച്ച ആനന്ദലഹരി കേൾക്കാം.

0: ആദി ശങ്കരാചാര്യർ രചിച്ച ആനന്ദലഹരിയാണ് ഇതുവരെ കേട്ടത്.
1: യു ആർ ലിസണിംഗ് ടു ആനന്ദലഹരി.
0: ഇനി ശ്രീ ലളിത പഞ്ചരത്നം.
1: നെക്സ്റ്റ് ഇസ് ശ്രീ ലളിത പഞ്ചരത്നം.

0: ഇതുവരെ കേട്ടത് ശ്രീ ലളിത പഞ്ചരത്നം.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീ ലളിത പഞ്ചരത്നം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭക്തിഗാനങ്ങൾ. പാടിയത് വാണി ജയറാം. ഇനി ഭവാനി ഭുജംഗം.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു ആനന്ദ് ലഹരി ബൈ ആദി ശങ്കരാചാര്യ ആൻഡ് സംഗ് ബൈ വാണി ജയറാം. നെക്സ്റ്റ് ഇസ് ഭവാനി ഭുജംഗം.

0: കേട്ടത് ഭവാനി ഭുജംഗം. യു ആർ ലിസ്ണിംഗ് ടു ഭവാനി ഭുജംഗം.
1: അടുത്തതായി ശ്രീകൃഷ്ണ താവക മഹിമ എന്നാരംഭിക്കുന്നു.
2: ദ നെക്സ്റ്റ് ഡിവോഷണൽ സോങ് ഈസ് ശ്രീകൃഷ്ണ താവക മഹിമ.

0: ശ്രീകൃഷ്ണ താവക മഹിമ എന്ന ഭക്തിഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദി ഡിവോഷണൽ സോങ് ശ്രീകൃഷ്ണ താവക മഹിമ.
0: അടുത്തതായി ഹരിമേകര സാകൃതി എന്നാരംഭിക്കുന്നു. ആലാപനം കെ രാധാമണി, സാവിത്രി സത്യവാൻ, എസ് പത്മ.
1: ദ നെക്സ്റ്റ് ഡിവോഷണൽ സോങ് ഇസ് ഹരിമേകര സാകൃതി, സങ് ബൈ കെ രാധാമണി, സാവിത്രി സത്യവാൻ ആൻഡ് എസ് പത്മ.

0: കെ രാധാമണിയും സാവിത്രി സത്യവാനും എസ് പത്മയും ചേർന്ന് ആലപിച്ച ഹരിമേഖര സാകൃതി എന്ന ഭക്തിഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദി ഡിവോഷണൽ സോങ് ഹരിമേഖര സാകൃതി, സങ് ബൈ കെ രാധാമണി, സാവിത്രി സത്യവാൻ ആൻഡ് എസ് പത്മ.
2: അവസാനമായി ശ്രീ ത്രിപുര സുന്ദരി അഷ്ടകം.
1: ആനന്ദ് ലഹരി കൺക്ലൂഡ്സ് വിത്ത് ശ്രീ ത്രിപുര സുന്ദരി അഷ്ടകം.

0: ഇതുവരെ കേട്ടത് ശ്രീ ത്രിപുര സുന്ദരി അഷ്ടകം.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീ ത്രിപുര സുന്ദരി അഷ്ടകം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭക്തിഗാനങ്ങൾ, പാടിയത് വാണി ജയറാം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ആനന്ദ് ലഹരി ബൈ ആദി ശങ്കരാചാര്യ ആൻഡ് സംഗ് ബൈ വാണി ജയറാം. This program is brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എ ആനന്ദ പത്മനാഭന്റെ വീണ കച്ചേരി കേൾക്കാം. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. Now we bring you a Veena concert by A. Anandapadmanabhan, supporting on Veena by A. Anand Kaushik and on Mridangam by Parashala V. Devi. Adhyam Mohanaragathil Adithala Varnam. The first item of this concert is a Varnam in Mohanaraga.

അടുത്തത് ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി ആഭോഗിരാഗം രൂപകതാളം സഭാപതിക്ക്. ഹി കണ്ടിന്യൂസ് ഹിസ് വീണ കൺസേർട്ട് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി സെറ്റു രൂപകതാളം ഇൻ രാഗ ആഭോഗി സഭാപതിക്ക്.

എ അനന്തപത്മനാഭന്റെ വീണ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എ ആനന്ദ് കൌശിക് കൂടെ വായിക്കുന്നു. പാറശാല വി രവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി. അടുത്തത് ലതാംഗി രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം അപരാധമുലെ. നെക്സ്റ്റ് ഈസ് അപരാധമുലെ ഇൻ രാഗ ലതാംഗി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭന്റെ വീണ കച്ചേരി. കൂടെ വീണ വായിച്ചത് എ ആനന്ദ് കൗശിക്. പാറശാല വീരവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൗശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വീരവി.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.